അമൂനായ് വാഖം കശവരെ അവ്വാഹായ് ആഹരദ്വസ് എദേഖം ഗാ വി മീഹ കശ അതി ഫുറഗസ്ദി എംബുരി ഗന്ന മീഹ ധന്നാശ ഫഹെ ഹമ കശവരും അവ്വാഹി ഫുദി ഒടികം വാ ഹംദു ലിബി ഒടികം വാ റസ്കലാംഗേ.

0: ഇച്ചിങ് ഹദ്ദവ റസ്കലാംഗി ഒരിഹ ഇച്ചിങ് ഉഫദ്ദവ റസ്കലാംഗി സൂര കുറവ റസ്കലാംഗി എമ്മെഹ റിവിതി നം ഫുളുതം മിൽക്കുവെ ബൊടുകം വണി എഖലാംഗി അച്ചു ഉടു തകായി ബിമുഗ വാഹാ തകിച്ച് എഖലാംഗി തസ്ബീഹ ധന്നവതെ അതി എഖലാംഗി അജീസ് വന്ത ഹകീം വന്ത റസ്കലാംഗി
1: بسم الله الرحمن الرحيم
0: رحمن وانت رحيم وانت الله بإسم فلوم فشاغنمي

നമൂനായ് വാഖം കശവരെ അവ്വാഹായ് ആഹൃദ്വസ് ദേഖം ഗാവി മീഹ കശ അതി ഫുറകസ്തി എംബുരി ഗന്ന മീഹ ധന്നാശ ഫഹെ ഹമ കശവരും അവ്വാഹി ഫുദി ഒടികം വാ ഹംദു ലിബി ഒടികം വാ റസ്കലാംഗേ.

ഉടുതകായ് ബിമുഗാ വാഹ തകിച്ച് അല്ലാഹ തസ്ബീഹ കിയാഫി അദിയ കലാംഗൈ അസീസ് വന്ത ഹകീം വന്ത റസ്കലാംഗൈ.

അതി ത്യബാമീഹുണ്ണ റഹ്മൽ ലെവ്വു മട്ടക ത്യബാമീഹുങ്കെ കുരിമതീഗാവാ തണായി ത്യബാമീഹുങ്കെ ഫഹതുഗാവാ തണ ബിരുവെത്തിവെ റക്കാതിരി വാഷേ എവരെന്നങ് അംഗവാഫി നമ എവരെങ് ഫുറഗസ്ദീ എമ്പുരിദേ.

യർജിഉൻ. അദി തിമൻ റസ്കലാംഗേ ഇറാദ കുറവ്വാ നമ എവരെൻ തിബിത തിബ്ബ എവരെൻഗെ സിഫ ബദലു കുറവ്വാ ഫീമുഹെ ഫഹെ എഹിന്ദു കുറിയത് ദിയുമകവ്വെസ് അദി ഫഹൻ എമ്പുരി ഔമകവ്വെസ് എവരെന്നക കുളദാന വെഗെനെന്നുവേ. وَمَن نُعَمِّرْهُ نُنَكِّسْهُ فِي الْخَلْقِ أَفَلَا يَعْقِلُونَ. تِمَن رَسْكَلَانْگِ اَمِيهِگِ عُمُرُ دِگُ كُرَوَّا مِيهَاگِ كَنْتَ هِدَّوِ هِدَّوُ مُگَا اِكُلُ كُلُنْ جَسَّوَا حُشِيمِ اِبَهِ آرِ بَارِنِ گُتُگَا فَشِگِنْ عَيْسِ زُوَانْكَ مُگِ دَوْرُ نِمِ എമ്മെ ഫഹും ആരെ ബാരെന്നെ മീഹകു കമുഗാ ലവ്വാ ഹുഷീമെ ഫഹെ ഏവരെൻ നുവിസ്നനീ ഹെയ്യേ.

ഖൈറൈം വ നമ ദന്നാഷ ഫസലാമുൻ ലക മിൻ അസ്ഹാബിൽ യമീൻ ഫഹ എമീഹക അംഗവാനത കണഫറാതുഗെ മീഹുംഗെ കിബൈൻ തിബായ സലാം ഹുട്ടെ.

കളിത ഇഫത്തരി ഹൂറുൽ ഐനും എ സുവറുഗെ തകുകാവേ എവരെങ്കെ കുറിൻ ഇൻസിയക്കുവെസ് അതി ജിന്നിയക്കുവെസ് എ കമ്പലുങ്ക ബീഹി ഫയൻ നുവെ فَبِأَيِّ آلَاءِ رَبِّكُمَا تُكَذِّبَانِ اے جِنِّي نَائِ إِنْسِي نَيْوِ فَهَ تِيَ دَبَا مِيهُنْ دَغُكُنْ إِنْكَارُ كُرَنِي تِيَ دَبَا مِيهُنْگِ وَرِ رَسْكَلَانْگِ نِعْمَتَّكُ گَتِرَيْنْ كُنْكُنْ نِعْمَتَكَنْ هِيَّ كأنهن الياقوت والمرجان ريتي كماي صاف كمغا اي كمبلون ياقوتاي مرجان فدي فبأي آلاء ربكما تكذبان اي جنيناي انسينيف فهي തിയ ദെബാ മീഹും ദൊഗുക്കൊ ഇൻകാറു കുറണി തിയ ദെബാ മീഹുങ്ങെ വെരി രസ്കലാങ്ങെ ന്യാമെത്തക്കുഗെ തെരയിൻ കൊങ് കൊങ് ന്യാമത്തക്കങ് ഹെയ്യെ ഹൽ ജസ ഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ ഹെവുകമുഗെ ജസ അക്കി ഹെവ് സവാബു കമുഗ മെണുവി വാണ് ഹെയ്യെ فبأي آلاء ربكما تكذبان اي جنني ناي انسي نيب فه تيا دبا ميهم دغوكو انكار كورني تيا دبا ميهم گه وري رسكلان گه نعمتكو گه ترين كون كون نعمتكن هي ومن دونهما جنتان അതി എ ദസുവറുഗെ ഫിയവ ദസുവറുഗെ വേ ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ എ ജിന്നിനായി ഇൻസിനേ ഫഹ തിയ ദബാ മീഹും ദഗുകൊ ഇൻകാറു കുറണി തിയ ദബാ മീഹുംഗെ വെരി രസ്കലാങ്ങെ നിഅമത്തകുഗെ തെരയിൻ കൊങ് കൊങ് നിഅമത്തകങ് ഹെയ്യെ മുദഹമ്മതാൻ എ ദസ്വറുഗേഗെ ഗസ്കഹുഗെ ഫൈത്ത ബോവെ കളു ഫെഹിക്കുല ലിബിഗെം വേ